0: മൈൻഗാർഡ് ദിവഹി എഫ് എം. ദിവഹി എഫ് എം ദിവഹി നായകു.
1: നോദിയ 1 മെഗാഹെർട്സ് ദിവഹി എഫ് എം.

0: ഫർഹാദ്ഗെ അടു ദിവഹി എഫ് എം
1: ദിവഹി എഫ് എം
0: ദിവഹി നായകു
2: മോദിഹ എകെ മെഗാഹെർട്സ് ദിവഹി എഫ് എം.

ഓഡിയോ വാഹക. അസ്സലാമു അലൈക്കും. ഓഡിയോ വാഹക മി പ്രോഗ്രാം ദുരാഗാതു അഡോസുമുങ്ങെന്നവ ഹുരിയ ഫരാത്തക പ്രോഗ്രാംഗെ ഫരാത്തു മർഹബ. പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്ത കുരിയദാണി അൽഗുൻ ഷാഹുദ മഹ്മൂദ്. ഓഡിയോ വാഹകക മിഹാർ അറുമെ മിഗനസ്സെനി ബിമ്മാ ഇബ്രാഹിം വഹീദ്ഗെ ഇഷ്ക് മി വാഹക. മി ഹഫ്താഗ മിഗനസ്സെനി മി വാഹകകെ ഫണരവണബ ವಾಹಕೆ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ.

0: എമ്മെ കാത്തുക.
1: കണ്ടു ഫാ കുളിത്തേരെ ജെ ഹേ ഫിനി റോളിലി ബുമ്മേ ഫുരേ വേവാരേ തേരെ.
2: മീ ഷംവിൽ ഗാഡു ദിവ്യ എഫ് എം.

0: ദിവേഹി എഫ് എം, ദിവേഹി ഉണ്ടായി.
1: Nur die Ecke Megahertz, die wir hier finden.